0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. തെറ്റായ മതേതര സാമൂഹ്യ ചിന്തയുടെ വളർച്ചയുടെ മുന്നിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മറുപടിയും സഭയുടെ മിഷണറി നിയോഗത്തിന്റെ വളർച്ചയ്ക്കുള്ള സഹായവുമായി നിലകൊണ്ട ഒരു യാഥാർത്ഥ്യമാണ് കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനമെന്നും പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും വചനധ്യാനത്തിലൂടെയും സഭാംഗങ്ങൾക്ക് വിശ്വാസ വളർച്ചയിൽ സഹായകമായി നിൽക്കാൻ കൂടിയുള്ളതാണ് അതിന്റെ വിളിയെന്നും ലിയോ പതിനാലാമൻ പാപ്പ വിവിധ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങളെ ക്രോഡീകരിച്ച് ഐക്യവും മെച്ചപ്പെട്ട ശുശ്രൂഷയും ഉറപ്പാക്കാൻ വേണ്ടി ഫ്രാൻസിസ് പാപ്പയുടെ താൽപര്യപ്രകാരം സ്ഥാപിക്കപ്പെട്ട കാരിസ് അന്താരാഷ്ട്ര നവീകരണ പ്രസ്ഥാനത്തിന് മെയ് 30 ശനിയാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ചയിൽ സംസാരിക്കവെ മുഴുവൻ സഭയുടെയും ഐക്യത്തിനും നന്മയ്ക്കുമായി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യവും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. കരിസ്മാറ്റിക് നവീകരണ യാഥാർത്ഥ്യത്തിന് പ്രധാനപ്പെട്ട ആധ്യാത്മിക അനുഭവങ്ങളുടെ കൂടി ഭാഗമായ ആത്മാവിലുള്ള ജ്ഞാനസ്നാനം, കൃതജ്ഞതാ പ്രാർത്ഥന, ദൈവവചനം, ഐക്യം, കാരുണ്യസ്നേഹം തുടങ്ങിയ വിഷയങ്ങളെ ലിയോ പതിനാലാമൻ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. സാങ്കേതിക വിപ്ലവം ജീവിക്കുന്ന ആധുനിക സമൂഹത്തിന് മുന്നിൽ യുവജന വിദ്യാഭ്യാസം ഏറെ വലിയ പ്രതിസന്ധികളാണ് ഉയർത്തുന്നതെന്നും എന്നാൽ അവയുടെ മുന്നിലും സഹകരണത്തിന്റെയും ഐക്യത്തിന്റെയും മൂല്യങ്ങൾ യുവജനങ്ങളിലേക്കെത്താൻ സാധിക്കണമെന്നും ലിയോ പതിനാലാമൻ പാപ്പ. പരിശുദ്ധ സിംഹാസനവും വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കുന്നതിനു വേണ്ടിയുള്ള അമേരിക്കൻ സ്വതന്ത്ര രാജ്യങ്ങളുടെ സംഘടനയും ചേർന്ന് നടത്തിയ സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് മെയ് 30 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ. വിദ്യാർത്ഥികളെയും വ്യക്തികളെയും ഒറ്റപ്പെട്ടവരായി വളർത്തുന്നതാകരുത് വിദ്യാഭ്യാസമെന്നും നെയ്തെടുക്കുന്ന ഒരു വസ്ത്രം പോലെ സമൂഹത്തിലെ ഇഴകളായി പരസ്പര ഐക്യത്തിൽ വളരാനും ചേർന്നു നിൽക്കാനും സഹായിക്കുന്നതാകണം അതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. സംഘർഷങ്ങളും യുദ്ധങ്ങളും മറ്റ് പ്രതിസന്ധികളും മൂലം ഭിന്നിച്ചു നിൽക്കുന്ന ഇന്നത്തെ ലോകത്തിലും പൊതുസമൂഹത്തിലും സാമൂഹിക സഹകരണത്തിന്റെയും സമാധാനപൂർണമായ സഹവാസത്തിന്റെയും മൂല്യങ്ങൾ ജീവിക്കാൻ ആഹ്വാനവുമായി ലിയോ പതിനാലാമൻ പാപ്പ. മെയ് 30 ശനിയാഴ്ച ചെന്തേസിമൂസ് ആന്നൂസ് പ്രൊപ്പോന്തിഫിച്ചെ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച പാപ്പ സഭയുടെ സാമൂഹിക ഉദ്ബോധനങ്ങളുടെ പ്രാധാന്യം പ്രത്യേകം എടുത്തുപറഞ്ഞു. ആധുനിക സമൂഹങ്ങളും രാഷ്ട്രങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കു മുന്നിൽ സഭയുടെ ഉദ്ബോധനങ്ങളനുസരിച്ചുള്ള ജീവിതം ഒരു മറുമരുന്നാണെന്നും സ്വാതന്ത്ര്യമെന്നത് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള അനുവാദമോ സാധ്യതയോ മാത്രമായി കരുതരുതെന്നും അതിന് സാമൂഹികമായ ഒരു മാനമുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പയും കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടന്നതായി വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. മെയ് 29 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞു നടന്ന ഈ സംഭാഷണത്തിൽ പാപ്പ അടുത്തിടെ പുറത്തിറക്കിയ മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ആദ്യ ചാക്രികലേഖനം പ്രത്യേകം പരാമർശിക്കപ്പെട്ടുവെന്ന് ഇതു സംബന്ധിച്ച് പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ പ്രസ് ഓഫീസ് എഴുതി. നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയും അതിനു പിന്നിലുണ്ടാകേണ്ട ധാർമ്മികതയുടെ പ്രാധാന്യവും ജനതകൾക്കിടയിൽ നിലനിൽക്കേണ്ട സമാധാനത്തിനായുള്ള പരിശ്രമങ്ങളുടെ ആവശ്യവും മധ്യപൂർവദേശങ്ങളിലെയും ഉക്രൈനിലെയും സംഘർഷങ്ങളും സംഭാഷണത്തിൽ ഇടം പിടിച്ചു. ദിനംപ്രതി 10-ലധികം കുട്ടികളാണ് ലെബനനിൽ നടന്നുവരുന്ന ആക്രമണങ്ങളുടെ ഇരകളാകുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ലഭ്യമായ വാർത്തകൾ പ്രകാരം രാജ്യത്ത് കഴിഞ്ഞ ഒരാഴ്ചയിൽ കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരുമായ കുട്ടികളുടെ എണ്ണം 77 ഉയർന്നുവെന്ന് ശിശുക്ഷേമനിധി വ്യക്തമാക്കി. കുഞ്ഞുങ്ങൾ സംഘർഷങ്ങളുടെ ഇരകളാകരുതെന്നും എല്ലായ്പ്പോഴും അവർ സംരക്ഷിക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ട യുണിസെഫ് ശത്രുതകൾ അവസാനിക്കണമെന്നും തങ്ങളുടെ സന്ദേശത്തിൽ എഴുതി. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ നാളിതുവരെ ലെബനനിൽ 3,300 പരം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും 10,000 പരം ആളുകൾക്ക് പരിക്കേറ്റുവെന്നും കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ അറിയിച്ചിരുന്നു. സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുകയെന്ന ലക്ഷ്യത്തോടെ 15 ഇരു രാജ്യങ്ങളും വെടിനിറുത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളുമായി ബന്ധപ്പെട്ട വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്.
3: ഒരു ദൈവത്തിൽ 3 എന്ന് പറഞ്ഞുകൊണ്ടാണ് ത്രിത്വത്തിന്റെ അർത്ഥം വ്യാഖ്യാനിക്കപ്പെടുന്നത്. മനുഷ്യ മനസ്സിനെയും ബുദ്ധിയെയും കൂടുതൽ പ്രഹേളികയിലേക്ക് നയിക്കുന്ന, ചിന്തിക്കുന്തോറും ആന്തരിക സംഘർഷത്തിനും സംശയത്തിനും ഇടവരുത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിന് മുന്നിലാണ് തിരുസഭ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ദൈവം അപരിമേയനാണെന്നും അവൻ്റെ വാസം ഭൂമിയിൽ നിന്ന് അകന്ന് മനുഷ്യരിൽ നിന്ന് വിദൂരത്തായി ആകാശങ്ങളിലാണെന്ന ദൈവ സങ്കല്പമാണ് പരിശുദ്ധ ത്രിത്വത്തിലൂടെ പൊളിച്ചെഴുതപ്പെടുന്നത്. ദൈവം ഒത്തിരി വിദൂരത്തല്ല, മറിച്ച് 3 നമുക്കിടയിൽ ദൈവം വസിക്കുന്നുവെന്ന തിരിച്ചറിവ് ഈ തിരുനാൾ പ്രദാനം ചെയ്യുന്നുണ്ട്. ദൈവത്തിലെ 3 ഒരുപക്ഷെ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാവുന്നതിനും അതീതമായ ഒരു ദൈവ യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് 3 സത്താപരമായി ദൈവമാകാൻ സാധിക്കുക എന്ന താത്വിക ചോദ്യങ്ങളിൽ ഉത്തരങ്ങളില്ല എന്നുള്ളതാണ് മനുഷ്യ വിവക്ഷ. കാരണം 3 വ്യക്തിത്വവും 3 വ്യത്യസ്തതയും എങ്ങനെയാണ് ഒരു യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുന്നതെന്നും പാകപ്പെടുന്നതും മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായ കാര്യം തന്നെയാണ് ത്രിത്വം എന്ന സത്യം മുന്നോട്ട് വയ്ക്കുന്നതും. പക്ഷേ ഈ തിരുനാളിൽ ഒരു വിശ്വാസി ത്രിത്വത്തിലേക്ക് നോക്കേണ്ടത് തൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാവുന്ന ഒരു ദൈവ സത്യമായിട്ടല്ല, മറിച്ച് തനിക്ക് ഏൽപ്പിക്കപ്പെടുന്ന ബന്ധത്തിൻ്റെയും അനുപൂരണത്തിൻ്റെയും യാഥാർത്ഥ്യമായിട്ട് സ്വന്തം ദൈവവിളിയായിട്ടാണ്. പരിശുദ്ധ ത്രിത്വം താത്വികമായി വിശകലനം ചെയ്യപ്പെടേണ്ടതും പഠിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായ യാഥാർത്ഥ്യമല്ല, മറിച്ച് വിശ്വസിക്കപ്പെടേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ഒടുവിലായി അനുരൂപരാകേണ്ടതിൻ്റെ ദൈവ വിളിയാണത്. ത്രിത്വം മുന്നോട്ട് വയ്ക്കുന്ന പരസ്പര ബന്ധത്തിൻ്റെ അഭേദ്യമായ ആഴങ്ങൾ തിരിച്ചറിയുവാൻ, അതുപോലൊരു ബന്ധത്തിലേക്ക് ദൈവം നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ടെന്നും ആ വിളിയിൽ ദൈവവുമായും മനുഷ്യരുമായും നമ്മൾ അനുരഞ്ജനപ്പെടേണ്ടവരാണെന്നും സഹവർത്തിത്വത്തിൻ്റെ വഴികളിലൂടെ നടക്കേണ്ടവരാണെന്നുള്ള ബോധം രൂപപ്പെടുമ്പോൾ നമുക്ക് മുമ്പിൽ ദൈവം ദൈവ വിളിയായി മാറുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ലോകത്തെ സൃഷ്ടിച്ചതു മുതൽ പുത്രനിലൂടെ രക്ഷാകരകർമ്മം പൂർത്തിയാക്കുകയും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് തിരുസഭയുടെ ക്രിസ്തു അനുയാത്രയിൽ സഹയാത്രികനായി കൂടെ നടക്കുന്ന ദൈവം ത്രിത്വത്തിൻ്റെ മനോഹരമായ വെളിപാടാണ്. പിതാവിൻ്റെ സ്നേഹത്തിൽ കരുണയിൽ ലോകം സൃഷ്ടിക്കപ്പെടുകയും പുത്രൻ്റെ അനുസരണം നിറഞ്ഞ ബലിയിൽ ലോകം രക്ഷിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളിൽ ലോകം വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ വഴികളിലെ സഹയാത്രികനായി ത്രിത്വം മാറുകയാണ്. ദൈവസാന്നിധ്യം വിളിച്ചോതുന്ന, ദൈവരക്ഷ പ്രഖ്യാപിക്കുന്ന, ദൈവത്തിൻ്റെ കരുണ ഉറപ്പാക്കുന്ന പരിശുദ്ധ ത്രിത്വമാണ് നമുക്ക് മുന്നിലെ വഴികാട്ടി. ക്രിസ്തീയ സഭ സമൂഹമായും വ്യക്തികളായും വളരേണ്ടത് ഈ പരസ്പര ബന്ധത്തിലേക്കും സഹവർത്തിത്വത്തിൻ്റെ ജീവിതത്തിലേക്കുമാണ്. അല്ലാത്ത പക്ഷം വിഭജനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അതിർവരമ്പുകൾ നിർമ്മിക്കുകയും പരസ്പര ബന്ധത്തിൻ്റെ ഭംഗി കളഞ്ഞ് മനുഷ്യർ ഒറ്റപ്പെട്ട തുരുത്തായി മാറുകയും ആ തുരുത്തുകളിൽ വെറുപ്പിൻ്റെ നിഴലിൽ ജീവിക്കുകയും ചെയ്യും. ഇന്ന് ലോകം ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. വിഭജനത്തിൻ്റെയും വിഭാഗീയതയുടെയും അതിർവരമ്പുകൾ നിർമ്മിച്ചുകൊണ്ടും ഞങ്ങളും നിങ്ങളും എന്ന പ്രതിസന്ധി സൃഷ്ടിച്ച് വ്യത്യസ്തതകളെ ഭയമായും ഭീഷണിയായും കരുതി ലോകം മുന്നേറാൻ ശ്രമിക്കുമ്പോൾ അറിയണം, ക്രിസ്തു ശിഷ്യരായ നമ്മൾ പരിശുദ്ധ ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്ന സത്യം. വിഭാഗീയതയുടെ ഒരു വലിയ സംസ്കാരം നമ്മുടെ ഇടയിൽ രൂപപ്പെടുന്നുണ്ട്. നിർഭാഗ്യവശാൽ വിഭാഗീയത മതങ്ങൾക്കുള്ളിലേക്കും പ്രവേശിക്കുന്നു എന്നതാണ്. വേർതിരിവുകളും അതിർത്തികളും വ്യത്യാസങ്ങളും പെരുപ്പിച്ച് കാണിച്ച് സഹവർത്തിത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നന്മയുടെയും പാഠങ്ങൾ നമ്മൾ സാവധാനം മറന്നു പോവുകയാണ്. അവിടങ്ങളിലൊക്കെ ഓർക്കണം, പരിശുദ്ധ ത്രിത്വത്തിന് അതിൻ്റെ അരൂപിക്കെതിരെ നമ്മൾ ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തുന്നുണ്ടെന്ന്. രണ്ടാമതായി, ഒരുമയുടെ ആരോഗ്യപരമായ ഒരു സംവാദത്തിൻ്റെ തുറവി കൂടി പരിശുദ്ധ ത്രിത്വം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക മനസ്സോടെ മനുഷ്യരുടെ രക്ഷാകര കർമ്മം നടത്തുമ്പോൾ അവർ തമ്മിലുള്ള ഐക്യം ഒരുമയുടെ സംഭാഷണമായി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഈയൊരു ആരോഗ്യപരമായ സംവാദം, സംഭാഷണങ്ങൾ, തുറവിയോടുകൂടെയുള്ള നിലനിൽപ്പ് ഈ ലോകത്തിന് ആവശ്യമാണെന്ന് നമ്മൾ അറിയണം. മനസ്സിലാക്കാനും മനസ്സിലാക്കപ്പെടാനും കഴിയാതെ പോകുന്നിടങ്ങളിലാണ് കലഹങ്ങളും ലഹളകളും വിലാപങ്ങളും പല്ലുകടിയും രൂപപ്പെടുന്നത്. അതൊരു കുടുംബത്തിലായാലും ഇടവക സമൂഹ രൂപതകളിലായാലും ഒടുവിലായി രാജ്യങ്ങൾ തമ്മിലും പരസ്പരം തുറവിയോടുകൂടെ സംഭാഷണം ആരംഭിക്കാൻ കഴിയാത്ത, നമ്മളറിയാത്ത ഒരു ശത്രുത നമ്മളിൽ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അത് വെറുപ്പിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ട് ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ നാശത്തിലേക്ക്, തിന്മയിലേക്ക് ചെന്നെത്തിച്ചേക്കാം. വലിപ്പച്ചെറുപ്പമില്ലാതെ മൂന്ന് പേരും ഒരേ സത്തയിൽ ഐക്യത്തിൽ നിലനിന്നു എന്ന പാഠം ത്രിത്വം നമുക്ക് പറഞ്ഞു തരട്ടെ. ഒടുവിലായി, സ്നേഹത്തിൻ്റെ വലിയൊരു കണ്ണാടിയാണ് പരിശുദ്ധ ത്രിത്വം. പരസ്പര സ്നേഹത്തിലൂടെ സത്താപരമായി ദൈവമായി നിലനിൽക്കുന്ന സവിശേഷമായ ഒരു ദൈവസത്യം. അപരിശുദ്ധമായ സ്നേഹത്തിലാണ് പിതാവിൻ്റെ സൃഷ്ടികർമ്മവും പുത്രൻ്റെ കുരിശിലെ ബലിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ഒരൊറ്റ യാഥാർത്ഥ്യമായി രക്ഷയായി പരിണമിക്കുന്നത്. കറയില്ലാത്ത, കളങ്കമില്ലാത്ത ആ സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ചേർത്തു വയ്ക്കാവുന്ന പാഠമാണ്. കാരണം ആ സ്നേഹത്തിൻ്റെ കുറവിലാണ് നമ്മളൊക്കെ വെറുപ്പ് മൂടിയ മനുഷ്യരായി മാറുന്നത്. പരസ്പരം സ്നേഹിക്കാൻ കർത്താവ് ആവശ്യപ്പെടുമ്പോൾ ആ സ്നേഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ പോകുന്ന സംഘർഷങ്ങളാണ് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും വിഷമിപ്പിക്കുന്നതും തകർക്കുന്നതും. ത്രിത്വം നമുക്ക് മുന്നിൽ സ്നേഹത്തിൻ്റെ ഒരു വലിയ കണ്ണാടിയാണ്. നമ്മൾ ഓരോരുത്തർ

0: നമ്മളെ തന്നെ ചേർത്ത് നിർത്തുവാനും ആ സ്നേഹത്തിൽ സ്നാനപ്പെട്ടുകൊണ്ട് പ്രവേശിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പൊറുക്കുവാനും അനുരഞ്ജനപ്പെടുവാനും പരിശുദ്ധ ത്രീത്വത്തിൻ്റെ തിരുനാളുകൾ ആഘോഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓർക്കുക, എവിടെ വിഭാഗീയതയുണ്ടോ, വെറുപ്പുണ്ടോ, നിസ്സംഗതയുണ്ടോ, അവിടങ്ങളിലൊക്കെ ഒരുപക്ഷെ ദൈവം നമ്മളിൽ നിന്ന് ഒത്തിരി അകലെയായിരിക്കും. ഒരുമയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത് നമ്മളും ഒരുമയിലൂടെ നടക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.
1: പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിനെ ആധാരമാക്കി മേഴ്സിദാരിയൻ സന്യാസ സഭാംഗമായ റവറൻഡ് ഫാദർ പീറ്റർ രാജീഷ് പങ്കുവച്ച വചന വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഫാദർ മൈക്കിൾ പുന്നയ്ക്കൽ OCD എഴുതി, സെബി തുരുത്തിപ്പുറം സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. സെബി, സൗമി സെബി എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. തെറ്റായ മതേതര സാമൂഹ്യ ചിന്തയുടെ വളർച്ചയുടെ മുന്നിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മറുപടിയും സഭയുടെ മിഷണറി നിയോഗത്തിന്റെ വളർച്ചയ്ക്കുള്ള സഹായവുമായി നിലകൊണ്ട ഒരു യാഥാർത്ഥ്യമാണ് കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനമെന്നും പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും വചനധ്യാനത്തിലൂടെയും സഭാംഗങ്ങൾക്ക് വിശ്വാസ വളർച്ചയിൽ സഹായകമായി നിൽക്കാൻ കൂടിയുള്ളതാണ് അതിന്റെ വിളിയെന്നും ലിയോ പതിനാലാമൻ പാപ്പ വിവിധ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങളെ ക്രോഡീകരിച്ച് ഐക്യവും മെച്ചപ്പെട്ട ശുശ്രൂഷയും ഉറപ്പാക്കാൻ വേണ്ടി ഫ്രാൻസിസ് പാപ്പയുടെ താൽപര്യപ്രകാരം സ്ഥാപിക്കപ്പെട്ട കാരിസ് അന്താരാഷ്ട്ര നവീകരണ പ്രസ്ഥാനത്തിന് മെയ് 30 ശനിയാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ചയിൽ സംസാരിക്കവെ മുഴുവൻ സഭയുടെയും ഐക്യത്തിനും നന്മയ്ക്കുമായി പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യവും പരിശുദ്ധപിതാവ് ഓർമ്മിപ്പിച്ചു. കരിസ്മാറ്റിക് നവീകരണ യാഥാർത്ഥ്യത്തിന് പ്രധാനപ്പെട്ട ആധ്യാത്മിക അനുഭവങ്ങളുടെ കൂടി ഭാഗമായ ആത്മാവിലുള്ള ജ്ഞാനസ്നാനം, കൃതജ്ഞതാ പ്രാർത്ഥന, ദൈവവചനം, ഐക്യം, കാരുണ്യസ്നേഹം തുടങ്ങിയ വിഷയങ്ങളെ ലിയോ പതിനാലാമൻ പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു. സാങ്കേതിക വിപ്ലവം ജീവിക്കുന്ന ആധുനിക സമൂഹത്തിന് മുന്നിൽ യുവജന വിദ്യാഭ്യാസം ഏറെ വലിയ പ്രതിസന്ധികളാണ് ഉയർത്തുന്നതെന്നും എന്നാൽ അവയുടെ മുന്നിലും സഹകരണത്തിന്റെയും ഐക്യത്തിന്റെയും മൂല്യങ്ങൾ യുവജനങ്ങളിലേക്കെത്താൻ സാധിക്കണമെന്നും ലിയോ പതിനാലാമൻ പാപ്പ. പരിശുദ്ധ സിംഹാസനവും വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കുന്നതിനു വേണ്ടിയുള്ള അമേരിക്കൻ സ്വതന്ത്ര രാജ്യങ്ങളുടെ സംഘടനയും ചേർന്ന് നടത്തിയ സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് മെയ് 30 ശനിയാഴ്ച രാവിലെ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ. വിദ്യാർത്ഥികളെയും വ്യക്തികളെയും ഒറ്റപ്പെട്ടവരായി വളർത്തുന്നതാകരുത് വിദ്യാഭ്യാസമെന്നും നെയ്തെടുക്കുന്ന ഒരു വസ്ത്രം പോലെ സമൂഹത്തിലെ ഇഴകളായി പരസ്പര ഐക്യത്തിൽ വളരാനും ചേർന്നു നിൽക്കാനും സഹായിക്കുന്നതാകണം അതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. സംഘർഷങ്ങളും യുദ്ധങ്ങളും മറ്റ് പ്രതിസന്ധികളും മൂലം ഭിന്നിച്ചു നിൽക്കുന്ന ഇന്നത്തെ ലോകത്തിലും പൊതുസമൂഹത്തിലും സാമൂഹിക സഹകരണത്തിന്റെയും സമാധാനപൂർണമായ സഹവാസത്തിന്റെയും മൂല്യങ്ങൾ ജീവിക്കാൻ ആഹ്വാനവുമായി ലിയോ പതിനാലാമൻ പാപ്പ. മെയ് 30 ശനിയാഴ്ച ചെന്തേസിമൂസ് ആന്നൂസ് പ്രൊപ്പോന്തിഫിച്ചെ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ച പാപ്പ സഭയുടെ സാമൂഹിക ഉദ്ബോധനങ്ങളുടെ പ്രാധാന്യം പ്രത്യേകം എടുത്തുപറഞ്ഞു. ആധുനിക സമൂഹങ്ങളും രാഷ്ട്രങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്കു മുന്നിൽ സഭയുടെ ഉദ്ബോധനങ്ങളനുസരിച്ചുള്ള ജീവിതം ഒരു മറുമരുന്നാണെന്നും സ്വാതന്ത്ര്യമെന്നത് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാനുള്ള അനുവാദമോ സാധ്യതയോ മാത്രമായി കരുതരുതെന്നും അതിന് സാമൂഹികമായ ഒരു മാനമുണ്ടെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. പരിശുദ്ധപിതാവ് ലിയോ പതിനാലാമൻ പാപ്പയും കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ ടെലിഫോൺ സംഭാഷണം നടന്നതായി വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. മെയ് 29 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞു നടന്ന ഈ സംഭാഷണത്തിൽ പാപ്പ അടുത്തിടെ പുറത്തിറക്കിയ മഞ്ഞിഫിക്ക ഉമാനിതാസ് എന്ന ആദ്യ ചാക്രികലേഖനം പ്രത്യേകം പരാമർശിക്കപ്പെട്ടുവെന്ന് ഇതു സംബന്ധിച്ച് പുറത്തുവിട്ട പത്രക്കുറിപ്പിൽ പ്രസ് ഓഫീസ് എഴുതി. നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയും അതിനു പിന്നിലുണ്ടാകേണ്ട ധാർമ്മികതയുടെ പ്രാധാന്യവും ജനതകൾക്കിടയിൽ നിലനിൽക്കേണ്ട സമാധാനത്തിനായുള്ള പരിശ്രമങ്ങളുടെ ആവശ്യവും മധ്യപൂർവ്വദേശങ്ങളിലെയും ഉക്രൈനിലെയും സംഘർഷങ്ങളും സംഭാഷണത്തിൽ ഇടം പിടിച്ചു. ദിനംപ്രതി 10-ലധികം കുട്ടികളാണ് ലെബനനിൽ നടന്നുവരുന്ന ആക്രമണങ്ങളുടെ ഇരകളാകുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ലഭ്യമായ വാർത്തകൾ പ്രകാരം രാജ്യത്ത് കഴിഞ്ഞ ഒരാഴ്ചയിൽ കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരുമായ കുട്ടികളുടെ എണ്ണം 77 ഉയർന്നുവെന്ന് ശിശുക്ഷേമനിധി വ്യക്തമാക്കി. കുഞ്ഞുങ്ങൾ സംഘർഷങ്ങളുടെ ഇരകളാകരുതെന്നും എല്ലായ്പ്പോഴും അവർ സംരക്ഷിക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ട യുണിസെഫ് ശത്രുതകൾ അവസാനിക്കണമെന്നും തങ്ങളുടെ സന്ദേശത്തിൽ എഴുതി. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ നാളിതുവരെ ലെബനനിൽ 3,300 പരം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നും 10,000 പരം ആളുകൾക്ക് പരിക്കേറ്റുവെന്നും കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭ അറിയിച്ചിരുന്നു. സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുകയെന്ന ലക്ഷ്യത്തോടെ 15 May ഇരു രാജ്യങ്ങളും വെടിനിറുത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളുമായി ബന്ധപ്പെട്ട വചന വിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്.
3: ഒരു ദൈവത്തിൽ 3 പേർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ത്രിത്വത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കപ്പെടുന്നത്. മനുഷ്യ മനസ്സിനെയും ബുദ്ധിയെയും കൂടുതൽ പ്രഹേളികയിലേക്ക് നയിക്കുന്ന, ചിന്തിക്കുന്തോറും ആന്തരിക സംഘർഷത്തിനും സംശയത്തിനും ഇടവരുത്തുന്ന ഒരു വലിയ യാഥാർത്ഥ്യത്തിന് മുന്നിലാണ് തിരുസഭ ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ദൈവം അപരിമേയനാണെന്നും അവൻ്റെ വാസം ഭൂമിയിൽ നിന്ന് അകന്ന് മനുഷ്യരിൽ നിന്ന് വിദൂരത്തായി ആകാശങ്ങളിലാണെന്ന ദൈവ സങ്കല്പമാണ് പരിശുദ്ധ ത്രിത്വത്തിലൂടെ പൊളിച്ചെഴുതപ്പെടുന്നത്. ദൈവം ഒത്തിരി വിദൂരത്തല്ല, മറിച്ച് 3 ആളുകളായി നമുക്കിടയിൽ ദൈവം വസിക്കുന്നുവെന്ന തിരിച്ചറിവ് ഈ തിരുനാൾ പ്രദാനം ചെയ്യുന്നുണ്ട്. ദൈവത്തിലെ 3 ആളുകൾ ഒരുപക്ഷെ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാവുന്നതിനും അതീതമായ ഒരു ദൈവ യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് 3 ആളുകൾക്ക് സത്താപരമായി ദൈവമാകാൻ സാധിക്കുക എന്ന താത്വിക ചോദ്യങ്ങളിൽ ഉത്തരങ്ങളില്ല എന്നുള്ളതാണ് മനുഷ്യ വിവക്ഷ. കാരണം 3 ആളുകളുടെ വ്യക്തിത്വവും 3 ആളുകളുടെ വ്യത്യസ്തതയും എങ്ങനെയാണ് ഒരു യാഥാർത്ഥ്യത്തിൽ നിലനിൽക്കുന്നതെന്നും പാകപ്പെടുന്നതും മനുഷ്യ മനസ്സിന് അഗ്രാഹ്യമായ കാര്യം തന്നെയാണ് ത്രിത്വം എന്ന സത്യം മുന്നോട്ട് വയ്ക്കുന്നതും. പക്ഷേ ഈ തിരുനാളിൽ ഒരു വിശ്വാസി ത്രിത്വത്തിലേക്ക് നോക്കേണ്ടത് തൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാവുന്ന ഒരു ദൈവ സത്യമായിട്ടല്ല, മറിച്ച് തനിക്ക് ഏൽപ്പിക്കപ്പെടുന്ന ബന്ധത്തിൻ്റെയും അനുപൂരണത്തിൻ്റെയും യാഥാർത്ഥ്യമായിട്ട് സ്വന്തം ദൈവവിളിയായിട്ടാണ്. പരിശുദ്ധ ത്രിത്വം താത്വികമായി വിശകലനം ചെയ്യപ്പെടേണ്ടതും പഠിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായ യാഥാർത്ഥ്യമല്ല, മറിച്ച് വിശ്വസിക്കപ്പെടേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ഒടുവിലായി അനുരൂപരാകേണ്ടതിൻ്റെ ദൈവ വിളിയാണത്. ത്രിത്വം മുന്നോട്ട് വയ്ക്കുന്ന പരസ്പര ബന്ധത്തിൻ്റെ അഭേദ്യമായ ആഴങ്ങൾ തിരിച്ചറിയുവാൻ, അതുപോലൊരു ബന്ധത്തിലേക്ക് ദൈവം നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ടെന്നും ആ വിളിയിൽ ദൈവവുമായും മനുഷ്യരുമായും നമ്മൾ അനുരഞ്ജനപ്പെടേണ്ടവരാണെന്നും സഹവർത്തിത്വത്തിൻ്റെ വഴികളിലൂടെ നടക്കേണ്ടവരാണെന്നുള്ള ബോധം രൂപപ്പെടുമ്പോൾ നമുക്ക് മുമ്പിൽ ദൈവം ദൈവ വിളിയായി മാറുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ലോകത്തെ സൃഷ്ടിച്ചതു മുതൽ പുത്രനിലൂടെ രക്ഷാകരകർമ്മം പൂർത്തിയാക്കുകയും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് തിരുസഭയുടെ ക്രിസ്തു അനുയാത്രയിൽ സഹയാത്രികനായി കൂടെ നടക്കുന്ന ദൈവം ത്രിത്വത്തിൻ്റെ മനോഹരമായ വെളിപാടാണ്. പിതാവിൻ്റെ സ്നേഹത്തിൽ കരുണയിൽ ലോകം സൃഷ്ടിക്കപ്പെടുകയും പുത്രൻ്റെ അനുസരണം നിറഞ്ഞ ബലിയിൽ ലോകം രക്ഷിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളിൽ ലോകം വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ വഴികളിലെ സഹയാത്രികനായി ത്രിത്വം മാറുകയാണ്. ദൈവസാന്നിധ്യം വിളിച്ചോതുന്ന, ദൈവരക്ഷ പ്രഖ്യാപിക്കുന്ന, ദൈവത്തിൻ്റെ കരുണ ഉറപ്പാക്കുന്ന പരിശുദ്ധ ത്രിത്വമാണ് നമുക്ക് മുന്നിലെ വഴികാട്ടി. ക്രിസ്തീയ സഭ സമൂഹമായും വ്യക്തികളായും വളരേണ്ടത് ഈ പരസ്പര ബന്ധത്തിലേക്കും സഹവർത്തിത്വത്തിൻ്റെ ജീവിതത്തിലേക്കുമാണ്. അല്ലാത്ത പക്ഷം വിഭജനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അതിർവരമ്പുകൾ നിർമ്മിക്കുകയും പരസ്പര ബന്ധത്തിൻ്റെ ഭംഗി കളഞ്ഞ് മനുഷ്യർ ഒറ്റപ്പെട്ട തുരുത്തായി മാറുകയും ആ തുരുത്തുകളിൽ വെറുപ്പിൻ്റെ നിഴലിൽ ജീവിക്കുകയും ചെയ്യും. ഇന്ന് ലോകം ആ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. വിഭജനത്തിൻ്റെയും വിഭാഗീയതയുടെയും അതിരുവരമ്പുകൾ നിർമ്മിച്ചുകൊണ്ടും ഞങ്ങളും നിങ്ങളും എന്ന പ്രതിസന്ധി സൃഷ്ടിച്ച് വ്യത്യസ്തതകളെ ഭയമായും ഭീഷണിയായും കരുതി ലോകം മുന്നേറാൻ ശ്രമിക്കുമ്പോൾ അറിയണം, ക്രിസ്തുശിഷ്യരായ നമ്മൾ പരിശുദ്ധ ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണ് എന്ന സത്യം. വിഭാഗീയതയുടെ ഒരു വലിയ സംസ്കാരം നമ്മുടെ ഇടയിൽ രൂപപ്പെടുന്നുണ്ട്. നിർഭാഗ്യവശാൽ വിഭാഗീയത മതങ്ങൾക്കുള്ളിലേക്കും പ്രവേശിക്കുന്നു എന്നതാണ്. വേർതിരിവുകളും അതിർത്തികളും വ്യത്യാസങ്ങളും പെരുപ്പിച്ച് കാണിച്ച് സഹവർത്തിത്വത്തിൻ്റെയും ഐക്യത്തിൻ്റെയും നന്മയുടെയും പാഠങ്ങൾ നമ്മൾ സാവധാനം മറന്നു പോവുകയാണ്. അവിടങ്ങളിലൊക്കെ ഓർക്കണം, പരിശുദ്ധ ത്രിത്വത്തിന് അതിൻ്റെ അരൂപിക്കെതിരെ നമ്മൾ ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തുന്നുണ്ടെന്ന്. രണ്ടാമതായി, ഒരുമയുടെ ആരോഗ്യപരമായ ഒരു സംവാദത്തിൻ്റെ തുറവി കൂടി പരിശുദ്ധ ത്രിത്വം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക മനസ്സോടെ മനുഷ്യരുടെ രക്ഷാകര കർമ്മം നടത്തുമ്പോൾ അവർ തമ്മിലുള്ള ഐക്യം ഒരുമയുടെ സംഭാഷണമായി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. ഈയൊരു ആരോഗ്യപരമായ സംവാദം, സംഭാഷണങ്ങൾ, തുറവിയോടുകൂടെയുള്ള നിലനിൽപ്പ് ഈ ലോകത്തിന് ആവശ്യമാണെന്ന് നമ്മളറിയണം. മനസ്സിലാക്കാനും മനസ്സിലാക്കപ്പെടാനും കഴിയാതെ പോകുന്നിടങ്ങളിലാണ് കലഹങ്ങളും ലഹളകളും വിലാപങ്ങളും പല്ലുകടിയും രൂപപ്പെടുന്നത്. അതൊരു കുടുംബത്തിലായാലും ഇടവക സമൂഹ രൂപതകളിലായാലും ഒടുവിലായി രാജ്യങ്ങൾ തമ്മിലും പരസ്പരം തുറവിയോടുകൂടി സംഭാഷണം ആരംഭിക്കാൻ കഴിയാത്ത, നമ്മളറിയാത്ത ഒരു ശത്രുത നമ്മളിൽ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അത് വെറുപ്പിൻ്റെ വിത്തുകൾ പാകിക്കൊണ്ട് ഒരുപക്ഷെ ലോകത്തിൻ്റെ തന്നെ നാശത്തിലേക്ക്, തിന്മയിലേക്ക് ചെന്നെത്തിച്ചേക്കാം. വലിപ്പച്ചെറുപ്പമില്ലാതെ മൂന്നു പേരും ഒരേ സത്തയിൽ ഐക്യത്തിൽ നിലനിന്നു എന്ന പാഠം ത്രിത്വം നമുക്ക് പറഞ്ഞു തരട്ടെ. ഒടുവിലായി, സ്നേഹത്തിൻ്റെ വലിയൊരു കണ്ണാടിയാണ് പരിശുദ്ധ ത്രിത്വം. പരസ്പര സ്നേഹത്തിലൂടെ സത്താപരമായി ദൈവമായി നിലനിൽക്കുന്ന സവിശേഷമായ ഒരു ദൈവസത്യം. അപരിശുദ്ധമായ സ്നേഹത്തിലാണ് പിതാവിൻ്റെ സൃഷ്ടികർമ്മവും പുത്രൻ്റെ കുരിശിലെ ബലിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ഒരൊറ്റ യാഥാർത്ഥ്യമായി രക്ഷയായി പരിണമിക്കുന്നത്. കറയില്ലാത്ത, കളങ്കമില്ലാത്ത ആ സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന പാഠമാണ്. കാരണം ആ സ്നേഹത്തിൻ്റെ കുറവിലാണ് നമ്മളൊക്കെ വെറുപ്പ് മൂടിയ മനുഷ്യരായി മാറുന്നത്. പരസ്പരം സ്നേഹിക്കാൻ കർത്താവ് ആവശ്യപ്പെടുമ്പോൾ ആ സ്നേഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ പോകുന്ന സംഘർഷങ്ങളാണ് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും വിഷമിപ്പിക്കുന്നതും തകർക്കുന്നതും. ത്രിത്വം നമുക്ക് മുന്നിൽ സ്നേഹത്തിൻ്റെ ഒരു വലിയ കണ്ണാടിയാണ്. നമ്മൾ ഓരോരുത്തരെയും അതിലേക്ക് നോക്കിയിട്ടാണ് എന്തുമാത്രം ആഴത്തിൽ എന്നിൽ സ്നേഹം വളർന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. എന്തുമാത്രം എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട്. പൊറുക്കാനും ചേർത്ത് പിടിക്കാനും ഒരുമയോടുകൂടി മുന്നോട്ട് നടക്കാനും കഴിയുന്നുണ്ട് എന്ന് നമ്മളെ തന്നെ പരിശോധിക്കുന്ന ഒരു വലിയ സ്നേഹ കണ്ണാടി. അവസാനിപ്പിക്കുകയാണ്, ത്രിത്വം പഠിച്ചെടുക്കേണ്ട വലിയ സമസ്യയല്ല, മറിച്ച് ത്രിത്വം നമ്മളിൽ വിരിയേണ്ട വലിയൊരു പുണ്യമാണ്. നമുക്ക് മുന്നിലെ മൂന്നാളുകളായി ദൈവമായി അവതരിച്ചവനിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് നിർത്തുവാനും ആ സ്നേഹത്തിൽ സ്നാനപ്പെട്ടുകൊണ്ട് പ്രവേശിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പൊറുക്കുവാനും അനുരഞ്ജനപ്പെടുവാനും. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളുകൾ ആഘോഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഓർക്കുക, എവിടെ വിഭാഗീയതയുണ്ടോ, വെറുപ്പുണ്ടോ, നിസ്സംഗതയുണ്ടോ, അവിടങ്ങളിലൊക്കെ ഒരുപക്ഷെ ദൈവം നമ്മളിൽ നിന്ന് ഒത്തിരി അകലെയായിരിക്കും. ഒരുമയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി മാറുന്നത് നമ്മളും ഒരുമയിലൂടെ നടക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.
2: പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളിനെ ആധാരമാക്കി മേഴ്സിദാരിയൻ സന്യാസ സഭാംഗമായ റവറൻഡ് ഫാദർ പീറ്റർ രാജീഷ് പങ്കുവച്ച വചന വിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഫാദർ മൈക്കിൾ പുന്നയ്ക്കൽ OCD എഴുതി, സെബി തുരുത്തിപ്പുറം സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. സെബി, സൗമി സെബി എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ

ക്രൈസ്തവ ലോകത്തിന്, വിശിഷ്യ കത്തോലിക്ക സഭയ്ക്ക് പരിശുദ്ധ കന്യകാ മറിയം ഒരു സാധാരണ വ്യക്തിയല്ല. മറിച്ച് ദൈവകൃപയുടെയും മനുഷ്യന്റെ പരിമിതികളെ അതിശയിക്കുന്ന വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും സമാനതകളില്ലാത്ത പ്രതീകമാണ്. അവളുടെ ജീവിതം ഓരോ വിശ്വാസിക്കും, പ്രത്യേകിച്ച് സമർപ്പിത ജീവിതം നയിക്കുന്നവർക്ക് ഒരു ഉത്തമ വഴികാട്ടിയും പ്രചോദനവുമാണ്. തികഞ്ഞ എളിമയിലും വിനയത്തിലും ദൈവഹിതത്തിന് പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ഒരു സ്ത്രീരത്നമായിരുന്നു പരിശുദ്ധ മറിയം. മറിയത്തിന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടവും ഓരോ പ്രതികരണവും നമ്മുടെ ആത്മീയ യാത്രയിൽ ആഴമേറിയ പാഠങ്ങൾ നൽകുന്നു. അവളുടെ ജീവിതം സമഗ്രമായി വിശകലനം ചെയ്യുമ്പോൾ അത് വെറുമൊരു ചരിത്രപരമായ സംഭവമല്ല, മറിച്ച് ഓരോ കാലഘട്ടത്തിലെയും വിശ്വാസികൾക്ക് പിന്തുടരുവാൻ കഴിയുന്ന ജീവിക്കുന്ന ഒരു മാതൃകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ ഭക്തി അനുഷ്ഠിക്കുന്ന മാസമാണ് മെയ് മാസം. ജപമാല പ്രാർത്ഥനകളും പ്രത്യേക നൊവേനകളും ചൊല്ലിക്കൊണ്ട് വിശ്വാസികൾ തങ്ങളുടെ അർത്ഥനകൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. യേശുവിന്റെ ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മയുടെ പ്രേഷിത ദൗത്യങ്ങളെ എടുത്തുകാണിക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരികളിൽ നാം ശ്രവിക്കുന്നത്.

ദൈവമാതാവും നിത്യകന്യകയുമായ പരിശുദ്ധ മറിയത്തിന് തിരുസഭ പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന മെയ് മാസത്തിന്റെ സമാപന ദിനമാണിന്ന്. വസന്തകാലത്തിന്റെ പൂക്കളും പുതുജീവന്റെ സൗന്ദര്യവും പേറുന്ന നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ ആത്മീയ സൗന്ദര്യത്തിലേക്കാണ് ഈ ദിനങ്ങൾ നമ്മെ നയിക്കുന്നത്. ഭൂമിയിൽ വിരിയുന്ന ഓരോ മുകുളവും പ്രത്യാശയുടെ അടയാളങ്ങളാണ്. പുരോഗതിയുടെയും മാറ്റങ്ങളുടെയും സൽഫലങ്ങൾ ലോകത്തെ നയിക്കുമ്പോഴും യുദ്ധവും പട്ടിണിയും അസമാധാനവും ആധുനിക സാങ്കേതിക രംഗത്തെ അരക്ഷിതാവസ്ഥകളും മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വിതറുന്ന നിരാശയും നിസ്സംഗതയും അവഗണിക്കാനാവുന്നതല്ല. പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇല്ലാതാകുന്ന മനുഷ്യൻ സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇരുൾ മൂടുന്ന അനുദിന ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് പ്രത്യാശയുടെ വെളിച്ചം കണ്ടെത്തുക എന്ന മനുഷ്യസമൂഹത്തിന്റെ വെല്ലുവിളിക്കുള്ള പരിഹാരമാണ് പരിശുദ്ധ മറിയം. ചരിത്രത്തിലുടനീളം സ്വർഗത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന സഭാ മക്കൾക്ക് പ്രത്യാശയുടെ പ്രതീകമാണ് നമ്മുടെ അമ്മ. പൗലോസ്ലീഹ പ്രഘോഷിക്കുന്നതുപോലെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശയായ ക്രിസ്തുവിനെ ശരീരത്തിലും ഹൃദയത്തിലും വഹിച്ച പരിശുദ്ധ മറിയം മനുഷ്യജീവിതത്തിന് പ്രത്യാശയുടെ അടയാളമാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ തിരുസഭയെക്കുറിച്ചുള്ള പ്രബോധനരേഖയായ ജനതകളുടെ പ്രകാശം അടിവരയിട്ട് പഠിപ്പിക്കുന്നു. പരിശുദ്ധ മറിയം ആധുനിക ലോകത്തിൽ പ്രത്യാശയുടെ അടയാളവും അതിജീവനത്തിന്റെ കരുത്തുമാണ്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലുള്ള മറിയത്തിന്റെ ഭാഗഭാഗിത്വം മംഗളവാർത്ത മുതൽ ആരംഭിക്കുന്നു. മംഗളവാർത്ത ദിനം മറിയത്തിന്റെ ജീവിതത്തിലെ സ്വപ്രതീക്ഷകളുടെ അസ്തമയവും സാമൂഹികമായ അപമാനത്തെക്കുറിച്ചുള്ള ഭയത്തിന്റെ ആരംഭവുമായിരുന്നു. സകലവും അവ്യക്തവും അനിശ്ചിതവുമായിരുന്ന ആ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് മറിയം അതെ എന്ന സമ്മതം കൊണ്ട് പ്രത്യാശ തന്നെയായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചത്. ജീവിതത്തിലെ സങ്കടങ്ങളുടെ കാലത്തൊഴുത്തും സഹനങ്ങളുടെ കാൽവരിയും അതിജീവിച്ച് പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയിൽ സന്തോഷിക്കുവാൻ മറിയത്തിന്റെ അതെ എന്ന സമ്മതത്തിന് കഴിഞ്ഞു. ദൈവീകമായ വാഗ്ദാനങ്ങളിൽ സംശയലേശമെന്നേ വിശ്വസിക്കാൻ കഴിയുന്ന ഹൃദയത്തിൽ മാത്രമേ പ്രത്യാശ പ്രവേശിക്കൂ എന്നാണ് മറിയം നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ലിയോ പതിനാലാമൻ പാപ്പ 2025 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൽ നൽകിയ സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു. യേശു അതെ എന്നു പറഞ്ഞതുപോലെ മറിയവും അതെ എന്നു പറഞ്ഞു. അവൾ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചു. അവളുടെ ജീവിതം മുഴുവൻ ദൈവപുത്രനായ തന്റെ മകനോടൊപ്പം നടത്തിയ പ്രത്യാശയുടെ തീർത്ഥാടനമായിരുന്നു. കുരിശിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും ദൈവീകമായ ആശ്ലേഷത്തിൽ സ്വർഗീയ രാജ്യത്തിലെത്തിയ ഒരു തീർത്ഥാടനമായിരുന്നു അത്. 2025 ജൂബിലി വർഷത്തിന്റെ പ്രമേയമായ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ആശയത്തോട് ചേർത്ത് മറിയം മനുഷ്യരെ ദൈവത്തിലേക്ക് നയിക്കുന്ന പ്രത്യാശയുടെ അടയാളമാണെന്നും പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറിയത്തിന്റെ സമ്മതം ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവളായി അവളെ ചേർത്തു നിർത്തിയെങ്കിലും സാധാരണ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവളെ വിട്ടുപോയതേയില്ല. ബേത്ലഹേമിലേക്കുള്ള യാത്രയും ഈജിപ്തിലേക്കുള്ള പലായനവും നസറത്തേക്കുള്ള മടങ്ങിവരവും ബാലനായ യേശുവിനെ അന്വേഷിച്ചുള്ള ആകുലതകളും കുരിശുവഴിയിലെ ക്ലേശങ്ങളും കുരിശിൻ ചുവട്ടിലെ വേദനയും തുടങ്ങിയ സങ്കീർണവും ഗാഢവുമായ ജീവിതാവസ്ഥകളിൽ പതറാതെ മറിയം നിന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ രക്ഷകന്റെ അമ്മ എന്ന പ്രബോധനത്തിൽ മറിയത്തിന്റെ ഈ വിശ്വാസയാത്രയെ പ്രത്യാശയുടെ തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഹൃദയം കീറിമുറിച്ച വാൾമുനത്തുമ്പിലും പ്രത്യാശയുടെ പിടിവള്ളി കണ്ടെത്തിയവളാണ് മറിയം. തീരാരോഗങ്ങൾ, കുടുംബപ്രശ്നങ്ങൾ, മാനസിക വിഷാദം, സാമൂഹികമായ ഒറ്റപ്പെടൽ, ആത്മീയ ശൂന്യത തുടങ്ങിയ ആധുനിക മനുഷ്യജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ മറിയത്തിന്റെ ഈ തീർത്ഥാടനം അതിജീവനത്തിന്റെ വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു എന്ന വചനം പരിശുദ്ധ മറിയത്തിന്റെ ആത്മീയ ആഴവും പ്രത്യാശയുടെ ജീവിതശൈലിയും വെളിപ്പെടുത്തുന്നു.
ഈ ജീവിതശൈലിയെ മറിയം സ്വന്തമാക്കിയത് ദൈവസന്നിധിയിൽ ധ്യാനിച്ചും വിവേചിച്ചും ദൈവഹിതത്തെ സ്വീകരിച്ചുമാണ്. കാനായിലെ കല്യാണ വീട്ടിൽ അപമാനത്തിൻ്റെ വക്കിലെത്തിയ കുടുംബത്തെ ക്രിസ്തുവിലേക്ക് നയിച്ച മറിയം മനുഷ്യൻ്റെ പരിമിതികളിൽ പോലും പ്രത്യാശയുടെ വഴി തുറക്കുന്നു. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിലെ ശബ്ദകോലാഹലങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലെ താരതമ്യങ്ങളും മാനഹാനികളും ഭീഷണികളും മനുഷ്യനെ ആന്തരികമായി തകർക്കുമ്പോൾ പ്രത്യാശയെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന മറിയത്തിൻ്റെ ശൈലി മനുഷ്യനെ ആത്മസംയമനത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും നയിക്കുന്നു. അമിത വൈകാരികത മനുഷ്യനെ ആക്രമണത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നു. മറിയത്തിൻ്റെ ജീവിതശൈലി നിശബ്ദതയുടെയും പ്രാർത്ഥനയുടെയും ദൈവവിശ്വാസത്തിൻ്റെയും വഴിയാണ്. യഥാർത്ഥ പ്രത്യാശ ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതിലാണെന്ന് തിരുസഭ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു. ആത്മഹത്യയിലേക്കും വിഷാദ രോഗങ്ങളിലേക്കും വഴുതി വീഴുന്ന ഇന്നത്തെ തലമുറയ്ക്ക് മറിയത്തിൻ്റെ ധ്യാനാത്മകവും ദൈവകേന്ദ്രീകൃതവുമായ ഈ ജീവിതശൈലി ഉയർത്തെഴുന്നേൽപ്പിലേക്കുള്ള വഴിയാണ്. കാരണം മറിയം പഠിപ്പിക്കുന്നത് പ്രത്യാശ എന്നത് ചുറ്റുമുള്ള ലോകത്തിൻ്റെ പ്രശംസകളിലോ അംഗീകാരങ്ങളിലോ അല്ല, ദൈവം നൽകുന്ന സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്ന ഹൃദയത്തിലാണെന്നാണ്. പരിശുദ്ധ അമ്മയുടെ വണക്കമാസം ലോകം വസന്തത്തെ ആനന്ദത്തോടെ എതിരേൽക്കുന്ന സമയം കൂടിയാണ്. ഭൂമി പൊതുഭവനമായി കരുതി പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് പാപ്പ അങ്ങേക്ക് സ്തുതി എന്ന തൻ്റെ ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: ഉണ്ണിയേശുവിനെ പരിപാലിച്ച അമ്മ ഇന്ന് മുറിവേറ്റ ഈ ലോകത്തെ മാതൃസഹജമായ സ്നേഹത്തോടും വേദനയോടും കൂടെ പരിപാലിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും തുടങ്ങി മനുഷ്യജീവിതത്തിന് ഭീഷണിയായ പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. സ്രഷ്ടാവിനെ ഉദരത്തിൽ വഹിച്ച മറിയത്തിൻ്റെ സമ്പൂർണ്ണ സമർപ്പണം സൃഷ്ടിയോടുള്ള ആർദ്രതയും ആദരവും കൂടിയാണ്. മറിയത്തിൻ്റെ ഉദരത്തിൽ വചനം മാംസമായി, സ്രഷ്ടാവ് തന്നെ സൃഷ്ടിയുടെ ഭാഗമായി. അതിനാൽ മറിയം സൃഷ്ടിയുടെ രാജ്ഞിയാണ്. അവളിൽ ദൈവവും മനുഷ്യനും സൃഷ്ടിയും ഒന്നിക്കുന്നു. വസന്തത്തിൽ നാം കാണുന്ന പൂവിടൽ മറിയത്തിലൂടെ ലോകത്തിന് ലഭിച്ച കൃപയുടെ പൂവിടലിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് തന്നെ മറിയം നമ്മെ ക്ഷണിക്കുന്നത് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും അടയാളമായ ഭൂമിയിലെ ഓരോ ജീവന്റെ കണികയെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിലേക്കാണ്. ഓരോ ജൈവിക വസ്തുക്കളിലുമുള്ള ദൈവിക നിയോഗത്തെ തിരിച്ചറിയാനുള്ള പ്രത്യാശ നിറഞ്ഞ മറിയത്തിൻ്റെ കണ്ണുകളിലൂടെ ഈ പ്രകൃതിയെ നമുക്ക് ശ്രദ്ധാപൂർവം വീക്ഷിക്കാം. പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം ഒരു പ്രത്യാശയുടെ ഗീതമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന ഹൃദയം തന്നെയാണ് പ്രത്യാശയുടെ ഉറവിടം. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പറയുന്നു: മറിയത്തിൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ ചിന്തകളായിരുന്നു, അവളുടെ വാക്കുകൾ ദൈവത്തിൻ്റേതായിരുന്നു. ദൈവവചനത്തിൽ നങ്കൂരമിട്ട മറിയത്തിൻ്റെ ജീവിത നൗക മനുഷ്യജീവിതത്തെ പ്രത്യാശയായ ക്രിസ്തുവിലേക്ക് നിരന്തരം നയിക്കുന്നതാണ്. അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന കാനായിലെ മറിയത്തിൻ്റെ ആഹ്വാനം പ്രത്യാശയുടെ ഈ സ്തോത്രഗീതത്തിൻ്റെ ചുരുക്കെഴുത്തു തന്നെയാണ്. ആശ നഷ്ടപ്പെട്ടവർക്കും മാറ്റിനിർത്തപ്പെട്ടവർക്കും നീതിയുടെയും ഔന്നത്യത്തിൻ്റെയും പുതിയ വെളിച്ചം പകരുന്ന സ്തോത്രഗീതത്തിൽ പ്രത്യാശയെ പങ്കിട്ടെടുത്ത് അനുഭവിച്ച ദൈവദാസിയുടെ വിശാലമായ മനസ്സാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താഴ്മയുള്ളവരെ ഉയർത്തുന്ന ദൈവിക നീതി ഉറക്കെ പ്രഖ്യാപിക്കുന്ന മറിയത്തിൻ്റെ ഗീതം നിരന്തരം മുഴങ്ങുന്ന പ്രത്യാശയുടെ ധ്വനികളാണ്. ഭാവിയിലേക്കുള്ള പ്രത്യാശയുടെ പ്രകാശമായും മറിയം നമ്മെ നയിക്കുന്നു. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ തൻ്റെ പ്രത്യാശയിൽ രക്ഷ എന്ന ചാക്രിക ലേഖനത്തിൽ പ്രത്യാശയുടെ നക്ഷത്രം എന്ന് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നു. മനുഷ്യജീവിതം പലപ്പോഴും ഇരുട്ടും കൊടുങ്കാറ്റും നിറഞ്ഞ സമുദ്രത്തിലൂടെയുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ദിശ കാണിക്കുന്ന
നക്ഷത്രങ്ങളെപ്പോലെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന അനേകം വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. എന്നാൽ അവരിൽ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രം മറിയമാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ മറിയം ജീവിതയാത്രയിൽ സുരക്ഷിതമായ ദിശ കാണിക്കുന്ന മാർഗദീപമാണ്. പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലുമാണ് അവളുടെ മധ്യസ്ഥത ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്നത്. അവൾ നമ്മെ ദൈവത്തിൽ വീണ്ടും വിശ്വാസം സ്ഥാപിക്കാൻ സഹായിക്കുന്നു. അതിനാൽ മറിയം ദുഃഖത്തിലും പരീക്ഷണങ്ങളിലും ആശ്വാസവും ധൈര്യവും നൽകുന്ന പ്രത്യാശയുടെ മാതാവായി വിശ്വാസികളുടെ ജീവിതത്തിൽ നിലകൊള്ളുന്നു.

പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭക്തിക്കായി പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന മാസമാണ് മെയ് മാസം. ദൈവത്തിൽ തന്റെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച ഒരു അമ്മ എന്ന നിലയിൽ പരിശുദ്ധ കന്യകാമറിയം ഏവർക്കും ഒരു വലിയ മാതൃകയാണ്. യേശുവിനോട് ചേർന്നുള്ള പരിശുദ്ധ മറിയത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഫാദർ ഡൊമിനിക് സാവിയോ മൂഴിക്കര OIC പങ്കുവച്ച ചിന്തകളാണ് ഇതുവരെ നാം ശ്രവിച്ചത്. അടുത്തതായി ഒരു മരിയൻ ഗാനം കേൾക്കാം. ഫാദർ ആൻഡ്രൂസ് ചെതലാന്റെ വരികൾക്ക് ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഗാനം ആലാപനം ലിബിൻസ് കറിയാം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംരക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ

ക്രൈസ്തവ ലോകത്തിന് വിശിഷ്യ കത്തോലിക്ക സഭയ്ക്ക് പരിശുദ്ധ കന്യകാ മറിയം ഒരു സാധാരണ വ്യക്തിയല്ല, മറിച്ച് ദൈവകൃപയുടെയും മനുഷ്യന്റെ പരിമിതികളെ അതിശയിക്കുന്ന വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും സമാനതകളില്ലാത്ത പ്രതീകമാണ്. അവളുടെ ജീവിതം ഓരോ വിശ്വാസിക്കും, പ്രത്യേകിച്ച് സമർപ്പിത ജീവിതം നയിക്കുന്നവർക്ക് ഒരു ഉത്തമ വഴികാട്ടിയും പ്രചോദനവുമാണ്. തികഞ്ഞ എളിമയിലും വിനയത്തിലും ദൈവഹിതത്തിന് പൂർണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിച്ച ഒരു സ്ത്രീരത്നമായിരുന്നു പരിശുദ്ധ മറിയം. മറിയത്തിന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടവും ഓരോ പ്രതികരണവും നമ്മുടെ ആത്മീയ യാത്രയിൽ ആഴമേറിയ പാഠങ്ങൾ നൽകുന്നു. അവളുടെ ജീവിതം സമഗ്രമായി വിശകലനം ചെയ്യുമ്പോൾ അത് വെറുമൊരു ചരിത്രപരമായ സംഭവമല്ല, മറിച്ച് ഓരോ കാലഘട്ടത്തിലെയും വിശ്വാസികൾക്ക് പിന്തുടരുവാൻ കഴിയുന്ന ജീവിക്കുന്ന ഒരു മാതൃകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ ഭക്തി അനുഷ്ഠിക്കുന്ന മാസമാണ് മെയ് മാസം. ജപമാല പ്രാർത്ഥനകളും പ്രത്യേക നൊവേനകളും ചൊല്ലിക്കൊണ്ട് വിശ്വാസികൾ തങ്ങളുടെ അർത്ഥനകൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. യേശുവിന്റെ ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മയുടെ പ്രേഷിത ദൗത്യങ്ങളെ എടുത്തുകാണിക്കുന്ന ചിന്തകളാണ് ഇന്നത്തെ ചിന്താമലരികളിൽ നാം ശ്രവിക്കുന്നത്.

ദൈവമാതാവും നിത്യകന്യകയുമായ പരിശുദ്ധ മറിയത്തിന് തിരുസഭ പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന മെയ് മാസത്തിന്റെ സമാപന ദിനമാണിന്ന്. വസന്തകാലത്തിന്റെ പൂക്കളും പുതുജീവന്റെ സൗന്ദര്യവും പേറുന്ന നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന്റെ ആത്മീയ സൗന്ദര്യത്തിലേക്കാണ് ഈ ദിനങ്ങൾ നമ്മെ നയിക്കുന്നത്. ഭൂമിയിൽ വിരിയുന്ന ഓരോ മുകുളവും പ്രത്യാശയുടെ അടയാളങ്ങളാണ്. പുരോഗതിയുടെയും മാറ്റങ്ങളുടെയും സൽഫലങ്ങൾ ലോകത്തെ നയിക്കുമ്പോഴും യുദ്ധവും പട്ടിണിയും അസമാധാനവും ആധുനിക സാങ്കേതിക രംഗത്തെ അരക്ഷിതാവസ്ഥകളും മനുഷ്യജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വിതറുന്ന നിരാശയും നിസ്സംഗതയും അവഗണിക്കാനാവുന്നതല്ല. പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇല്ലാതാകുന്ന മനുഷ്യൻ സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇരുൾ മൂടുന്ന അനുദിന ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് പ്രത്യാശയുടെ വെളിച്ചം കണ്ടെത്തുക എന്ന മനുഷ്യ സമൂഹത്തിന്റെ വെല്ലുവിളിക്കുള്ള പരിഹാരമാണ് പരിശുദ്ധ മറിയം. ചരിത്രത്തിലുടനീളം സ്വർഗത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന സഭാ മക്കൾക്ക് പ്രത്യാശയുടെ പ്രതീകമാണ് നമ്മുടെ അമ്മ. പൗലോസ്ലീഹ പ്രഘോഷിക്കുന്നതുപോലെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശയായ ക്രിസ്തുവിനെ ശരീരത്തിലും ഹൃദയത്തിലും വഹിച്ച പരിശുദ്ധ മറിയം മനുഷ്യജീവിതത്തിന് പ്രത്യാശയുടെ അടയാളമാണെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ തിരുസഭയെക്കുറിച്ചുള്ള പ്രബോധനരേഖയായ ജനതകളുടെ പ്രകാശം അടിവരയിട്ട് പഠിപ്പിക്കുന്നു. പരിശുദ്ധ മറിയം ആധുനിക ലോകത്തിൽ പ്രത്യാശയുടെ അടയാളവും അതിജീവനത്തിന്റെ കരുത്തുമാണ്. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലുള്ള മറിയത്തിന്റെ ഭാഗഭാഗിത്വം മംഗളവാർത്ത മുതൽ ആരംഭിക്കുന്നു. മംഗളവാർത്ത ദിനം മറിയത്തിന്റെ ജീവിതത്തിലെ സ്വപ്രതീക്ഷകളുടെ അസ്തമയവും സാമൂഹികമായ അപമാനത്തെക്കുറിച്ചുള്ള ഭയത്തിന്റെ ആരംഭവുമായിരുന്നു. സകലവും അവ്യക്തവും അനിശ്ചിതവുമായിരുന്ന ആ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് മറിയം അതേ എന്ന സമ്മതം കൊണ്ട് പ്രത്യാശ തന്നെയായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചത്. ജീവിതത്തിലെ സങ്കടങ്ങളുടെ കാലത്തൊഴുത്തും സഹനങ്ങളുടെ കാൽവരിയും അതിജീവിച്ച് പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയിൽ സന്തോഷിക്കുവാൻ മറിയത്തിന്റെ അതേ എന്ന സമ്മതത്തിന് കഴിഞ്ഞു. ദൈവികമായ വാഗ്ദാനങ്ങളിൽ സംശയലേശമെന്നി വിശ്വസിക്കാൻ കഴിയുന്ന ഹൃദയത്തിൽ മാത്രമേ പ്രത്യാശ പ്രവേശിക്കൂ എന്നാണ് മറിയം നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ലിയോ 14-ാമൻ പാപ്പ 2025-ലെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൽ നൽകിയ സന്ദേശത്തിൽ ഇങ്ങനെ പറയുന്നു. യേശു അതേ എന്നു പറഞ്ഞതുപോലെ മറിയവും അതേ എന്നു പറഞ്ഞു. അവൾ കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ചു. അവളുടെ ജീവിതം മുഴുവൻ ദൈവപുത്രനായ തന്റെ മകനോടൊപ്പം നടത്തിയ പ്രത്യാശയുടെ തീർത്ഥാടനമായിരുന്നു. കുരിശിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും ദൈവീകമായ ആശ്ലേഷത്തിൽ സ്വർഗീയ രാജ്യത്തിലെത്തിയ ഒരു തീർത്ഥാടനമായിരുന്നു അത്. 2025 ജൂബിലി വർഷത്തിന്റെ പ്രമേയമായ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ആശയത്തോട് ചേർത്ത് മറിയം മനുഷ്യരെ

മുൻപോൾ രണ്ടാമൻ പാപ്പ രക്ഷകന്റെ അമ്മ എന്ന പ്രബോധനത്തിൽ മറിയത്തിന്റെ ഈ വിശ്വാസയാത്രയെ പ്രത്യാശയുടെ തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഹൃദയം കീറിമുറിച്ച വാൾമുനത്തുമ്പിലും പ്രത്യാശയുടെ പിടിവള്ളി കണ്ടെത്തിയവളാണ് മറിയം. തീരാരോഗങ്ങൾ, കുടുംബപ്രശ്നങ്ങൾ, മാനസിക വിഷാദം, സാമൂഹികമായ ഒറ്റപ്പെടൽ, ആത്മീയ ശൂന്യത തുടങ്ങിയ ആധുനിക മനുഷ്യജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ മറിയത്തിന്റെ ഈ തീർത്ഥാടനം അതിജീവനത്തിന്റെ വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു എന്ന വചനം പരിശുദ്ധ മറിയത്തിന്റെ ആത്മീയ ആഴവും പ്രത്യാശയുടെ ജീവിതശൈലിയും വെളിപ്പെടുത്തുന്നു. ഈ ജീവിതശൈലിയെ മറിയം സ്വന്തമാക്കിയത് ദൈവസന്നിധിയിൽ ധ്യാനിച്ചും വിവേചിച്ചും ദൈവഹിതത്തെ സ്വീകരിച്ചുമാണ്. കാനായിലെ കല്യാണ വീട്ടിൽ അപമാനത്തിന്റെ വക്കിലെത്തിയ കുടുംബത്തെ ക്രിസ്തുവിലേക്ക് നയിച്ച മറിയം മനുഷ്യന്റെ പരിമിതികളിൽ പോലും പ്രത്യാശയുടെ വഴി തുറക്കുന്നു. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിലെ ശബ്ദകോലാഹലങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലെ താരതമ്യങ്ങളും മാനഹാനികളും ഭീഷണികളും മനുഷ്യനെ ആന്തരികമായി തകർക്കുമ്പോൾ പ്രത്യാശയെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന മറിയത്തിന്റെ ശൈലി മനുഷ്യനെ ആത്മസംയമനത്തിലേക്കും ആത്മവിശ്വാസത്തിലേക്കും നയിക്കുന്നു. അമിത വൈകാരികത മനുഷ്യനെ ആക്രമണത്തിലേക്കും കൊലപാതകങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നു. മറിയത്തിന്റെ ജീവിതശൈലി നിശബ്ദതയുടെയും പ്രാർത്ഥനയുടെയും ദൈവവിശ്വാസത്തിന്റെയും വഴിയാണ്. യഥാർത്ഥ പ്രത്യാശ ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നതിലാണെന്ന് തിരുസഭ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു. ആത്മഹത്യയിലേക്കും വിഷാദ രോഗങ്ങളിലേക്കും വഴുതി വീഴുന്ന ഇന്നത്തെ തലമുറയ്ക്ക് മറിയത്തിന്റെ ധ്യാനാത്മകവും ദൈവകേന്ദ്രീകൃതവുമായ ഈ ജീവിതശൈലി ഉയർത്തെഴുന്നേൽപ്പിലേക്കുള്ള വഴിയാണ്. കാരണം മറിയം പഠിപ്പിക്കുന്നത് പ്രത്യാശ എന്നത് ചുറ്റുമുള്ള ലോകത്തിന്റെ പ്രശംസകളിലോ അംഗീകാരങ്ങളിലോ അല്ല, ദൈവം നൽകുന്ന സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്ന ഹൃദയത്തിലാണെന്നാണ്. പരിശുദ്ധ അമ്മയുടെ വണക്കമാസം ലോകം വസന്തത്തെ ആനന്ദത്തോടെ എതിരേൽക്കുന്ന സമയം കൂടിയാണ്. ഭൂമി പൊതുഭവനമായി കരുതി പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത ഫ്രാൻസിസ് പാപ്പ അങ്ങേക്ക് സ്തുതി എന്ന തന്റെ ചാക്രിക ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു: ഉണ്ണിയേശുവിനെ പരിപാലിച്ച അമ്മ ഇന്ന് മുറിവേറ്റ ഈ ലോകത്തെ മാതൃസഹജമായ സ്നേഹത്തോടും വേദനയോടും കൂടെ പരിപാലിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനങ്ങൾ മൂലം വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും തുടങ്ങി മനുഷ്യജീവിതത്തിന് ഭീഷണിയായ പ്രകൃതി ദുരന്തങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. സ്രഷ്ടാവിനെ ഉദരത്തിൽ വഹിച്ച മറിയത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണം സൃഷ്ടിയോടുള്ള ആർദ്രതയും ആദരവും കൂടിയാണ്. മറിയത്തിന്റെ ഉദരത്തിൽ വചനം മാംസമായി, സ്രഷ്ടാവ് തന്നെ സൃഷ്ടിയുടെ ഭാഗമായി. അതിനാൽ മറിയം സൃഷ്ടിയുടെ രാജ്ഞിയാണ്. അവളിൽ ദൈവവും മനുഷ്യനും സൃഷ്ടിയും ഒന്നിക്കുന്നു. വസന്തത്തിൽ നാം കാണുന്ന പൂവിടൽ മറിയത്തിലൂടെ ലോകത്തിന് ലഭിച്ച കൃപയുടെ പൂവിടലിന്റെ അടയാളമാണ്. അതുകൊണ്ടുതന്നെ മറിയം നമ്മെ ക്ഷണിക്കുന്നത് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും അടയാളമായ ഭൂമിയിലെ ഓരോ ജീവന്റെ കണികയെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വത്തിലേക്കാണ്. ഓരോ ജൈവിക വസ്തുക്കളിലുമുള്ള ദൈവിക നിയോഗത്തെ തിരിച്ചറിയാനുള്ള പ്രത്യാശ നിറഞ്ഞ മറിയത്തിന്റെ കണ്ണുകളിലൂടെ ഈ പ്രകൃതിയെ നമുക്ക് ശ്രദ്ധാപൂർവം വീക്ഷിക്കാം. പരിശുദ്ധ മറിയത്തിന്റെ സ്തോത്രഗീതം ഒരു പ്രത്യാശയുടെ ഗീതമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്ന ഹൃദയം തന്നെയാണ് പ്രത്യാശയുടെ ഉറവിടം. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പറയുന്നു: മറിയത്തിന്റെ ചിന്തകൾ ദൈവത്തിന്റെ ചിന്തകളായിരുന്നു, അവളുടെ വാക്കുകൾ ദൈവത്തിന്റേതായിരുന്നു. ദൈവവചനത്തിൽ നങ്കൂരമിട്ട മറിയത്തിന്റെ ജീവിത നൗക മനുഷ്യജീവിതത്തെ പ്രത്യാശയായ ക്രിസ്തുവിലേക്ക് നിരന്തരം നയിക്കുന്നതാണ്. അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന കാനായിലെ മറിയത്തിന്റെ ആഹ്വാനം പ്രത്യാശയുടെ ഈ സ്തോത്രഗീതത്തിന്റെ ചുരുക്കെഴുത്തു തന്നെയാണ്. ആശ നഷ്ടപ്പെട്ടവർക്കും മാറ്റിനിർത്തപ്പെട്ടവർക്കും
നീതി

യുടെയും ഔന്നത്യത്തിന്റെയും പുതിയ വെളിച്ചം പകരുന്ന സ്തോത്രഗീതത്തിൽ പ്രത്യാശയെ പങ്കിട്ടെടുത്ത് അനുഭവിച്ച ദൈവദാസിയുടെ വിശാലമായ മനസ്സാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. താഴ്മയുള്ളവരെ ഉയർത്തുന്ന ദൈവിക നീതി ഉറക്കെ പ്രഖ്യാപിക്കുന്ന മറിയത്തിന്റെ ഗീതം നിരന്തരം മുഴങ്ങുന്ന പ്രത്യാശയുടെ ധ്വനികളാണ്. ഭാവിയിലേക്കുള്ള പ്രത്യാശയുടെ പ്രകാശമായും മറിയം നമ്മെ നയിക്കുന്നു. ബെനഡിക്ട് പതിനാറാമൻ പാപ്പ തന്റെ പ്രത്യാശയിൽ രക്ഷ എന്ന ചാക്രിക ലേഖനത്തിൽ പ്രത്യാശയുടെ നക്ഷത്രം എന്ന് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നു. മനുഷ്യജീവിതം പലപ്പോഴും ഇരുട്ടും കൊടുങ്കാറ്റും നിറഞ്ഞ സമുദ്രത്തിലൂടെയുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ദിശ കാണിക്കുന്ന നക്ഷത്രങ്ങളെപ്പോലെ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന അനേകം വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. എന്നാൽ അവരിൽ ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രം മറിയമാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ മറിയം ജീവിതയാത്രയിൽ സുരക്ഷിതമായ ദിശ കാണിക്കുന്ന മാർഗദീപമാണ്. പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലുമാണ് അവളുടെ മധ്യസ്ഥത ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്നത്. അവൾ നമ്മെ ദൈവത്തിൽ വീണ്ടും വിശ്വാസം സ്ഥാപിക്കാൻ സഹായിക്കുന്നു. അതിനാൽ മറിയം ദുഃഖത്തിലും പരീക്ഷണങ്ങളിലും ആശ്വാസവും ധൈര്യവും നൽകുന്ന പ്രത്യാശയുടെ മാതാവായി വിശ്വാസികളുടെ ജീവിതത്തിൽ നിലകൊള്ളുന്നു.

പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭക്തിക്കായി പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന മാസമാണ് മെയ് മാസം. ദൈവത്തിൽ തന്റെ ജീവിതം പൂർണമായി സമർപ്പിച്ച ഒരു അമ്മ എന്ന നിലയിൽ പരിശുദ്ധ കന്യകാമറിയം ഏവർക്കും ഒരു വലിയ മാതൃകയാണ്. യേശുവിനോട് ചേർന്നുള്ള പരിശുദ്ധ മറിയത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഫാദർ ഡൊമിനിക് സാവിയോ മൂഴിക്കര OIC പങ്കുവച്ച ചിന്തകളാണ് ഇതുവരെ നാം ശ്രവിച്ചത്. അടുത്തതായി ഒരു മരിയൻ ഗാനം കേൾക്കാം. ഫാദർ ആൻഡ്രൂസ് ചെതലാന്റെ വരികൾക്ക് ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഗാനം ആലാപനം ലിബിൻസ് കറിയ.